ഹമ കഷ്വറും സഫായ മർവാവണി അല്ലാഹ് ഗഷായിർ എബഹി ഫാളുഗ അളുകം കുർമ ലവ്വാ ഫാവാ തന്തനുഗ തെരിന്നെ ഫഹെ ഗിഫ്ളഗ്ഗസ് ഹജ്വാ മീഹ നുവത ഉംറാവാ മീഹ എദിഥാംഗ ഹിംഗ സഅയു കുർമകും എമീഹാഗ മച്ചക കുഷന്നെതെ അതി ഫർളുഗ ഇതുര ഹെയോ കമെ കൊഫി മീഹ ദന്നാശെ ഫഹെ ഹമ കഷ്വറും അല്ലാഹി ಎಫದ ಮೀಹುನ್ನ ಶುಕುರು ವೆರವೆ ಒಡಗಿಂವಾ ಎಬಹಿ ಎವರೆನ್ನಂ ಹೇ ಜಜಾ ದಿವ್ವಾ ಮೊಳದ್ದೆನ ಒಡಗಿಂವಾ ರಸ್ಕಲಾಂಗೆ.

വൈറൽ വൈബ്. അസ്സലാമു അലൈക്കും. നൊതിയക്കെ മെഗാ ഹേർട്സ് ദിവേഹി എഫ് എം കുറിയക്കെന്ത വൈറൽ വൈബ് മിസസ് ലാഗ മുളിൻ ആ ഷോയ്ഗെ ഫറാത്തു മർഹബ. മി ഹഫ്താഗെ ഷോയാക്കികവസ് മി ബദ്ദൽ കൊല്ലി അർഗുൺ ഫഹീദ. മി ഹഫ്താഗെ വൈറൽ വൈബ് കമ്മി ബലാലനി സ്ട്രീമിംഗ് ദായിരായ മീ മിഹാറു ദിരിളുംഗെ കൊമ്മെ ദുവഹെഗ്ഗെ കൊമ്മെ വകുതെവ്വെസ് എ എപകാ ഗുളിഫവായ്പെഗ്ഗെ വാഹക അമില പ്ലേലിസ്റ്റക്കാ എക്വെരിംഗെ മെതുഗ ഷിയാകുരവെ പ്ലേലിസ്റ്റഹക്കി ദിരിളുംഗെ ബൈഗെ ഗൊതുഗ വെഫവാ മക്ബൂൽ ലവതവുഗെ മൻസിൽ കമവ്വാ സ്പോട്ടിഫൈ. മീഗെ വിഹിയാഹറു കുരിങ് ദിഹാസ് ഹവനാഹറു സ്വീഡൻഗെ ഡെനിയൽ ലീ കദി മാർട്ടിൻ ലോറൻസൻ നുഫെദ്ദി സ്പോട്ടിഫൈയക്കി മിയദു ദുനിയേഗെ എമ്മെ ബൊഡു മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം. ദിഹാസ് ഫൻസേസ് വനാഹറുഗെ ഡിസംബർ മഹുഗെ നിയല സ്പോട്ടിഫൈ ബേനും കുറാ ആക്ടീവ് യൂസേഴ്സ്ഗെ അതദു ഹൈസത്തേക ഫൻസാസ് എം മില്യനങ് അറാഫ്വായറു ഏകതിരേഗ ഫാസാ ദക്കാഗെ സബ്സ്ക്രൈബ് കൊഫവാ ദുയിസത്ത നുവദിഹ മില്യൻ മീഹും ഹിമനെ. ദിവിഹി രാജ്യഗവ സ്പോട്ടിഫൈയക്കി മ്യൂസിക് അഡേഹുമ എമ്മെ ഗിനബൈകു ബേനും കുറാ എ പ്ലാറ്റ്ഫോം. സ്പോട്ടിഫൈഗെ വിഹി ഹറുവി ദിഗു താരിഹു ഫാഹക്കുരുംഗെ ഗൊതും എ കുംഫുനിംവണി മുളി താരിഹുഗ എമ്മെ ഗിനൈ സ്ട്രീം കുറി ആർട്ടിസ്റ്റുന്നാ ആൽബം തക ലവതവുഗെ ഇതുരും പോഡ്കാസ്റ്റ് തക ഓഡിയോ ബുക് തവുഗെ ലിസ്റ്റ് ഫുരതം ഫാരം ഹാമകുഫ. മിഹഫ്താഗെ വൈറൽ വൈബ് ഗമി ഗെനെസ്തെനി സ്പോട്ടിഫൈഗെ താരിഹുഗ മിഹാതന എമ്മെ ഗിനൈ സ്ട്രീം കുറി ഫൈൽ ലവത ലിസ്റ്റുഗെ എമ്മെ കുറിയ ഗൊതി സ്ട്രീമിംഗ് ജമാനുഗ ദുനിയഗ ഫെംവറുഗ എമ്മെ ബൊഡു കാമിയാബിയെ ഹോദി എ ലവകമവ്വാ ഷേപ്പ് ഓഫ് യു. ദിഹാസ് ഹവനാഹറുഗെ ഏപ്രിൽ മഹാ ഹമിയ എഡ് ഷീരൻഗെ ഷേപ്പ് ഓഫ് യു വണി 4.87 ബില്യനവുരെ ഗിനഫാറു സ്ട്രീം കൊഫ. ദിഹാസ് സതാർവനാഹറുഗെ ജനുവരി ഹവണ ദുവഹു നെരുണു മിലവേക്കി ഏനാഗെ തിമ്മണ ആൽബം ഡിവൈഡ്ഗെ എമ്മെ മക്ബൂൽവി എല്ലാവിസ്മെ. മിലാവിയ മ്യൂസിക് ക്രിട്ടീക്കുങ്ങെ തഫാത്തു ഹിയാൽത്തങ് അമാസ്വി നാംവെസ് എഹുന്തരിങ്ങെ മെതുഗ മിലാ വര മക്ബൂൽ വെഗെന്തിയ. തിരിസ് ഹതരു ഗൗമെഗെ ചാർത്തോഗെ എവ്വണ ഹോദി മിലവേക്കി സ്പോട്ടിഫൈഗ ദെബിലിയൻ സ്ട്രീം ഹമകുരി ഫുരതമ ലവ്വെസ്മെ. അതി ദിഹാസ് അഷാർവനാഹറുഗെ ബെസ്റ്റ് പോപ് സോലോ പെർഫോമൻസ്ഗെ ഗ്രേമി അവാർഡ് വെസ് മിലവണി കാമയാബ് കുഫ.

0: കളായി ഹുദും,
1: കളായി ഹുദും. അമേരിക്കൻ ഇനോദിയായിക്ക് മെഗാഹാർട്സ് ദിവേ എഫ്എം.
2: ദിവേ എഫ്എം എഹും തരിന്ന ബദൽ കുറണി
3: വരാൻ ഖാസ ഹുഷേളും തരി ഗസ്റ്റ് ആർജെ
4: ഗസ്റ്റ് ആർജെ ഗതുക ബദൽ കുറ ഫറാതായകു തഫാത് മൗദൂതക വാഹക ദക്കാനുമഗെ ഫുർസത്
3: ഗസ്റ്റ് ആർജെ നുവദിഹ എകെ മെഗാഹാർട്സ് ദിവേ എഫ്എം
5: ಗೆಸ್ಟ್ ಆರ್ಜೆ ಬುರಾಸ್ವೆದ್ದು ಹೋಗಿ ರೇಗಂಡು ಅಗ್ಗಡಿ ಫಣರಾಗ ಸ್ಟುಡಿಯೋ ಇಂ ಬಗುತು
6: ನೋದಿಯ ಎಕೆ ಮೆಗಾಹರ್ಟ್ಸ್ ದಿವೆ ಎಫ್ಎಂ.

0: ദിവേഹി എഫ് എം, ദിവേഹി ഉണ്ടാകും.
1: Nur die Ecke Megahertz, die wir hier finden.